ലൂരെ ഇംഗ്ലീഷ് പോലൂരെ ഹോട്ടൽ കോലൂരെ കിട്ടുപിട്ട് പോലൂരെ ഹോട്ടൽ കോലൂരെ നിക്കല മേരാ ജുലൂസ് ബാൻഡ് ബാജേ കെ സാത്ത് റോസ് മേരി സലാമി.